അതെ, നൊതിയേക്ക് മെഗഹെർട്സ് തിവേ എഫ് എം മെഗഡി ഗവൺമെന്റ് കുറിയ മികന്തണി ലഞ്ച് ബ്രേക്ക് ഷോയായ കുറിയ മിതണി അഴുകൺ ആഷിത ലൈഫ് സ്റ്റൈൽഗെ വാഹകത്തൻ ഒഴമെങ് കൊമ്മെ ഹോമദുഹിക ദക്കാലമൊന്തായു മിഹാർദെ സോഷ്യൽ മീഡിയയാക്കി ഒഴമെങ്കെ തിരുളുമ കുളിഫോൺ നെച്ചെത്തു മിയതുഗെ ഡിജിറ്റൽ ദുണിയേഗ അഴമെങ്കെ ലൈഫ് സ്റ്റൈൽ മിവണി ഹമ സ്ക്രീൻ തക്കം ഹുസ്സിഫ എഹം മിഹുങ്ങെ പെർഫെക്ട് ഫോട്ടോ തക്ക തിമാഗെ തിരുളും അളാക്കിയുമക്കി നഫ്സാണി ഗൊത്തും കെല്ലും ഹുരി കമെക്കമ മിയതുഗെ ഹോദും തക്കും എബ എങ്കെ എം അഴുന്തണ്ണവാണി ഫോണം എ ദേ സമാൽക്കമപുര ബൊടം ഹമ ഒഴമെങ്കെ കാരി ഗമ്യോളെ റഹ്മെത്തെരിന ആയിലായ വകുത്ത് ഹുസ്കുറും മാ മുഹിമെ ഹഗീഗി ഉഫാവരിക്കം ഒത്തി സോഷ്യൽ മീഡിയ പുര ബൊടം ഒഴമെങ്കെ കാരി ഗതിബി ഒഴമെങ്കെ ഗാ മീഹുണ്ണായക്കും

0: ഫാവാ ഫിലൈ ഗാവാ എബഹി അൽ ലൗഹുൽ മഹ്ഫൂദ് ഗാവാ മാ ഖുർആനെ.
1: ദിവൈ FM 90.1 MHz.

0: കളായി ഹുദും,
1: കളായി ഹുദും. അമേക്കാൻ ഇനുവധിയായിക്ക് മികഹാജ് ദിവേ എഫ്എം.
2: ദിവേ എഫ്എം നുവധിയായിക്ക് മികഹാജ് ദിവേ എങ്ക മുണിഫു എഫ്എൽ വാദ്യ നമുക അബദുവസ്.